0: Lakhanda Radio ITN.
1: Belau de pahai minadi panas tunai.
0: Dengan Maranikai.
2: നിരതധിക പ്രദേശവലറ്റ് മേദിനവൽ അദഹലന് കടിൻകട വെസ ഹേതുവിൻ നവതത് ഡെങ്കു അവധാനമ ഇഹലയാമിൻ പവത്തിനവ ഇമനിസ ഒബ അവട്ട പരിശ്രയാൻ നിരന്തരയൻ പിരിസുതുവ തപാകിനീമട്ട് വകബലാകന്ന അവധാനമട്ട് പിര സൂതാനമിൻ സിറ്റിന്ന
0: ഡെങ്കു മാരാന്തികായി සබුම එක්වෙමු ඩෙංගු පරදමු
3: සුබ දවස
4: අලුත් වෙලා
3: පහසු වෙලා තැඟි පැඩි වෙලා අංක 3යි ලග්න 1යි ලක්ෂ 5ද ඉලෙක්ට්‍රික් බයික් එකද
4: කැමති එකක් අපේ අතේ සුබ දවස
3: දවස සුබයි සිහින දිනයි සුබ දවසක් ජාතික ලොතරැයි මණ්ඩලය

0: 95 FM 93.7 Lakhana Radio ITN
1: Ekai vinada testunai
2: Velava oba veta gena aave
3: ഹദുന്നാദിന RDB Startup Plus വ്യവസായക നയ പഹസുകമ വെഡിസ്തര ദനഗന്ന ദാനമയ സുപഹ അമതന്ന

0: ഉത്തരാഖണ്ഡ് പ്രവൃത്തി സമഖിൻ മമ സമീര കാര്യവസം പ്രവൃത്തി സംസ്കരണ മനോജ് ഗുണവിധാരണ
1: സമ അനുഗ്രഹയ
2: NLP ഹദഹന ലങ്കാവേ വെടിമ തേകി ദിന തേകി അവസ്ഥ വെടിമലുത്രയ NLP ഹദഹന ഒബത് അദമ NLP ഹദഹന ബലാഗന്ന
3: മുഹുതെൻവ കുവനിൻവ കുടുകേന്ന എപാ കോമകിനാവത് അല്ലനവ വികുനന നൊൽഗുന സമട ദന്തിമൈ ഇബത് വെൻ
1: സായോഗീത അനുഗ്രഹയ
4: സോണാലിക ട്രാക്ടറയ දැන් දිවයිනපුර ඇති TVS අලි විනියෝජිතයන් වෙතින් වටිනා දොරතිකේ අල්මාරියක් නොමිලේ TVS ඇග්‍රි බිස්නස් වෙතින් සොනාලිකා ට්‍රැක්ටරය
0: ഗുരുസേവയേറ്റ് അധ്യാപനവേദി ഉപാധിധാരിൻ ബന്ധവാഗനീമട്ട അദാല നവ ഗുരു വ്യവസ്ഥ സംശോധന പെലിബന്ത് ഗുരു വിദുഹൽപതി സംഘം സമഗ് സാക്കച്ചാവ പെവത്തുനാ യാ ഗ്രാമാത്തെ ആചാര്യ ഹരിണി അമരസൂര്യഗേ പ്രധാനത്വയും ഗുരുസേവേറ്റ് അധ്യാപനവേദി ഉപാധിധാരിൻ ബന്ധവാ ഗനീമേദി പെരനെഗുണു ഗെട്ടലു വിസന്ധീമട്ട അദാല ശ്രേഷ്ഠാധികരണ ഹാ രാജ്യസേവാ കൊമിഷൻ സഭാ മാർഗോപദേശവൽട്ട അണുവ് ഗനേമട്ട നിയമിത നവ ഗുരു വ്യവസ്ഥ സംശോധന പെലിബന്ധവായി മെഹിദി സാക്കച്ചാ കെരുണി അദാല ബന്ധവാ ഗനീം വെനുവേൻ ഗനേമട്ട യോജിത്ത നവ ഗുരു വ്യവസ്ഥ സംശോധന പെലിബന്ധ് ദീർഘവശേൻ കർണു സമാലോചന കെരുണ എയാണു രാജ്യസേവാ കൊമിഷൻ സഭാവേ മാർഗോപദേശ സഹ എ സംബന്ധി അധികനെ ലബാദിയത്തിൻ അടുത്തീന്തു കെരേ വിശേഷ അവധാന ക്യുമുക്രമിൻ അദാല വ്യവസ്ഥ സംശോധന സിദുക്കൻ ആകാരെ പെലിബന്ത് മെയ്തി സാക്കച്ചാക്കര തിബിനവാ തായ് ദുബായ് ഗ്വാന്യാനയ കണത്തുറ ലക്കിരിമട്ട സലസും കര ഈ പ്രധാന നിയമുവാട്ട് പ്രഹാരയാക് എല്ലക്കലബാവട്ട് ചോദന ഇല്ലവിയറ്റി സഹായ നിയമുവാ ഗ്വാൻ സേവയറ്റ് എക്വീമട്ട് പെറസിറ്റമ് മെമ പ്രഹാരയ സലസും കര തിവുബാവട്ട് ഇസ്രായേൽ ബലധാരീൻ പവസനവാ സഹായ നിയമുവാ എക്സത് അറാബി എമീർ രാജ്യ പ്രശ്നക്കിരീമ്പലതി പ്രകാശകരത്തെ ടെല്ലവ്യു അസല പിഹിറ്റി ബെൻ ഗുരിയൻ ഗ്വാൻതുടുപലവിത്ത് ഗ്വാന്യാനെ കടാവട്ടീമ തമ സലസ്മ ഉപവായി ഒക്ടോബർ പലമുണതാ ദുബായ് സിറ്റ ഇസ്രായേലെ ബലാപിയസര ക്രമിന്തിബു ഫ്ലൈ ദുബായ് FC 1073 ഗ്വാന്യാനെ നിയമുവാട്ട് സഹായ നിയമുവാ ഹദിസി അവസ്ഥാ സന്ധാ ഭാവിതകരന് പൊറവക്കിൻ നെയ് പ്രധാന നിയമുവാട്ട് പഹർദി അതിബവ് സന്ധാൻ എം അവസ്ഥാവേ ഗ്വാന്യാനെ മകീൻ സഹകാര്യമണ്ഡലയ 170 വെടിപിരിസക് സിറ്റിബവ് വാർത്താവനവ സഹായ നിയമുവാ ഒമാൻ ജാതികുബവാത് ഓ ദുബായ് രാജ്യട്ടയത് ഫ്ലൈ ദുബായ് ഗ്വാൻ സേവേറ്റ് രക്യാവ സന്ധാ എതും കരത്തെ ടെല്ലവ്യൂ വെത്ത് ഗ്വാൻ കമാൻ സിദുക്കണ് ഗ്വാൻ സേവാ സ്വാബാലിമിൻ പശു ഉപവാൻ ഇസ്രായേൽ ബലധാരീൻ പവസാതിബിനവാ പരീക്ഷണ തവദുരട്ടാത് ക്രിയാത്മകായി മേലങ്ക ലക്കണ്ഡ പ്രവൃത്തി പ്രകാശ പസ്സറു ഹത്രട്ട്
5: സ്വാധീന പുവത് എസനിൻ ഒബേ ജംഗമ ദുരകഥനേട്ട് കെൻവാ ഗനീമട്ട് ITN News Alerts സിംഹല സേവാവ സക്രിയ കരഗാൻ
6: ഒബിറ്റെല്ലാം RJ ഹിസ്തരക് ITN S ലെസ ടൈപ്പ് കര 2299 SMS കരന്നെ.

0: മിൽട്ടൺ മല്ലവാർ ജി മേദോസൽ മിൽട്ടൺ മല്ലവാർ ജി ബിലി മാതിരിയാ വെഡിപുര കഥാകരണം നേത് മിൽട്ടൺ കി ഫിലിം മെഗാ പ്രാൻ വെരി നിസ ആസൈ മിൽട്ടൺ
1: മിൽട്ടൺ മല്ലവാർ ജി മാത്മേട മംഗുടെ ആദരീകരണം ഇതുമാകെ ഗീതത്ത് അത്തരം അരി ആദരണീയ കടഹടക് തന്നെ വെനസ്മ ആരിക കടഹടക്
0: അത് സാധാരണ എക്കലാ വിശ്വാസിക്കുന്നു
1: വിശ്വാസകരണോ ഗീത സാധാരണ എക്കരാ കേള
0: എഹിനങ് അപ്പി വിനിശ്ച മണ്ഡലേരും ഭാരതി മൂമേ ഗായനി ഗന ടിക്ക്
2: സംഗീത് നിപ്പോൺ ഡ്രസിൽ വണികശേഖര ലബാദര വിനിശ്ചയ കൊയ്വാകേത് ടാസ്റ്റ്
3: ടാജ് മടക്കി എന്തിനാ വാ സിന്ധു ഓണർഷിപ്പ് ഗത്ത വാ സിന്ധുടെ മുദ്രക്കിന്താ ബഹല വാ ഗായനാകര കൊണ്ടായി ലക്കു അടുപ്പാടു നെട്ടിത്തരാ മങ് സുഖപത
1: നിശ്രാട്ടി സർ
2: വിശാർദ ദിലീപ് ലീനകെ ലബാദന പ്രതിചാരെ കൊയ്വാകേത്
4: ടാജ് മറ്റ ലുക്കു അടുപാടുവൊക്കെ എന്നെ ഹബേ മിന്ന മേക്ക മറ്റ പൊടി അടുപാടുവൊക്കെ ഇതിട്ട് തീർന്ന മേ സിന്ധു കിയാകിനെ യാത്തി വാ കംഫർട്ടബിൾ വെഡി നിസാദോ സമാഹാരത്തെങ്കിലും വചന അപ്പിട്ട് അഹിന്നത്തി ഗതിയക്കെന്നു പൊടി പൊളി സ്പാത്വി മത്ത് എക്കും വചന സമാഹാരലാട്ട് അഹിന്നെ ഒബിനിൽ നുവന്തലാവി വകേ കക്കുവനോ ഇങ്ങനെ ആ ഏക ഹരിയട്ട് കിയനോ നമുക്ക് പ്രൊനൗൺസേഷൻ എക്കിങ് ആ കംഫർട്ടബിൾ വില വകേ കക്ക് മറ്റ തേരുന്നേ ഇക്കിന്ന് പൊട്ട വചനഗന അവധാനയും വില ഇപ്പൊടി പ്രൊനൗൺസേഷൻ പൊട്ടക് തവ വെടിക്കര കണ്ണ പുലുവണ്ണ ഇതിരേതി വന്ന് ഗേവക് ഗഹന്ന പുലുവൻ
0: വാഗി നിവേദന ഗമനട്ട് വാഗി ഗ്രാഫിക് ഡിസൈനിങ് പെത്തട്ട് വാഗി ഗായന ക്ഷേത്രയിട്ട് മേ ഹമദേക്കിടം അപ്പേ ശുഭഗതും മേക്ക് തുകരണം ഏത് ഗായന റിത്മ ഈ ഒക്കോമ മീഡിയയൊക്കെ സംബന്ധം വേണ്ട ദേവ ഗമനക്കെ അന്ന് ഹേതുവാസന വേവ
1: ബഹും സുതി
2: അപ്പേ സമുദിന തരംഗ അങ്ക 32302 തരംഗ കരുപു മൊർട്ടുവേ സിട്ട പെമിനി ടാച്ച് ദിമന്തട
5: ലക്കണ്ട ഗോൾഡൻ വോയ്സ് ദർശക തുണക്ക് അഭിമാനേ നവതമ റേഡിയോ റിയാലിറ്റി ലക്കണ്ട ഗോൾഡൻ വോയ്സ്.

0: ഇന്ത്യയാവട്ടെ ഭിന്നാവെളി സിന്ധുവാണ് ഈവി റൈവി ചം ആൻഡ് ചാറു
1: സതേ ദിനവല സവസ 4:00